ഈത്തനേട്ട ജാനപദ പദനു കേനനു പത്തര് ഇടകു ഇനിത്ത തുളു പ്രസാരം മുഗിണ്ട് നന ദുംബുദ തുളു പ്രസാരടു തിക്കുക ആത്തനേട്ട കേനന്തുപ്പുലെ റേഡിയോ സാരംഗ് 107.8 FM ഒന്ന് രംഗ് രംഗ് ദ പതുക്ക്.